0: ബ്രേക്ക്ഫാസ്റ്റിന് ആവി പറക്കുന്ന ഫുഡും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും.
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരി ഭാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം?
1: അതും ജസ്റ്റ് $15 കൊതി ഊറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും ബുഫേ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For pre-booking, call 027-522-8838.
1: Salim Hasan's Kings Park, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, we're the Ella Vibe Anna.
3: Take off Thursday.
4: Take off Thursday.
3: Take off Thursday.
0: അങ്ങനെ പാട്ടൊക്കെ കേട്ടത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ വീക്കെൻഡിൽ കുറച്ച് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവാൻ നമുക്ക് കിട്ടാവുന്ന രണ്ട് ക്യാപ്സുകൾ പോലത്തെ രണ്ട് സിനിമകൾ അതേതാണെന്നാണ് അല്ലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കൊടുഞ്ഞാൻ താനിയ, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. ആദ്യം തന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ മകൾ വിസ്മയയുടെ പടം തന്നെ പറയാം. തുടക്കം റിലീസായിട്ട് കുറച്ച് ദിവസങ്ങളായി, OTT റിലീസായിട്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഈയൊരു വീക്കെൻഡ് തുടക്കം കാണാനായിട്ട് ഒരു തുടക്കം കുറിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ആസ് എ ബിഗ്നർ തുടക്കം ആക്ച്വലി വിസ്മയ മോഹൻലാൽ എന്ന ആക്ട്രസിന് വളരെയധികം ഒരു എക്സ്പോഷർ നൽകിയ സിനിമയാണെന്ന് തന്നെ പറയാൻ പറ്റും. അതിന് ഏറ്റവും വലിയ കാരണം ജൂഡ് ആന്റണി എന്ന് പറയുന്ന ഡയറക്ടറാണ്. അദ്ദേഹം വല്ലപ്പോഴാണ് ഒരു സിനിമ ചെയ്യുന്നത്. ചെയ്യുന്ന സിനിമകളൊക്കെ എപ്പോഴും അട്ടിപൊളിയാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ 2018 ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തിന് ഓംശാന്തി ഓംശാന്തി ആവട്ടെ, ഈ രണ്ട് സിനിമകൾ തന്നെ നമുക്കെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അത്രയും ബ്രില്യൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ സ്കില് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അല്ലെ. സോ ജൂഡ് ആന്റണിയുടെ പടമാണ് തുടക്കം എന്നുള്ളത്. അതിൽ സ്റ്റാർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെജൻഡറി ആക്ടർ മോഹൻലാലിന്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ ആണ്. അതേപോലെ തന്നെ ആശിഷ്, ആശിഷും ഇതിന്റെ ഒരു വലിയ ഭാഗമാണ്. ആശിഷ് എന്ന് പറയുന്നത് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണ് കേട്ടോ. ഞാൻ തിയേറ്ററിൽ ഈ പടം കാണുന്ന സമയത്ത് ശരിക്കും പേടിച്ചത് ഈ ആശിഷിനെ കണ്ടിട്ടാ. ആശിഷിന്റെ ക്യാരക്ടർ കാണുമ്പോ എനിക്ക് നെഞ്ചുവേദന എടുക്കുമായിരുന്നു. അയ്യോ, ഞാൻ തിയേറ്ററിൽ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തിരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം ചില സമയങ്ങളിൽ ഈ പറയുന്ന ഹൊറർ മൂവീസ് കാണാൻ പോകുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന കണ്ണു പൊത്തിയും ചെവി പൊത്തിയും ഒക്കെ തിയേറ്ററിൽ ഇരിക്കുക. പക്ഷെ ഒരു ഹൊറർ അല്ലാഞ്ഞിട്ടും ഒരു സിനിമ കണ്ടിട്ട് ഓ എന്താണ് അടുത്തത്, ഇതെനിക്ക് കാണണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പേടിച്ച്

കണ്ണടച്ചു പോയിട്ടുള്ള പല സന്ദർഭങ്ങളും ഈ തുടക്കം സിനിമയിലുണ്ട് കേട്ടോ. ഇത് എന്നെ പോലെ നല്ല പേടിയുള്ള ആൾക്കാരുടെ കാര്യം കേട്ടോ പറയുന്നത്, ചില ആൾക്കാർക്ക് ഇത് ജുജൂബി ആയിരിക്കും. എന്തായാലും ഇപ്പം ആശിഷിനെ നമ്മൾ എംപുരാൻ പോലുള്ള സിനിമകളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ നമ്മൾ കാണുന്നത്, അദ്ദേഹം ഒരു ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ കാണുന്നത് തുടക്കത്തിലായിരിക്കും അല്ലെ. സോ ഈ രണ്ട് ആൾക്കാരുടെ നമുക്ക് വേണമെങ്കിൽ പറയാം നെപ്പോട്ടിസം ആണെന്ന്, പക്ഷെ ഈ നെപ്പോട്ടിസം ഒക്കെ അതൊരു സൈഡിലാണെങ്കിലും ഈ പറയുന്ന കഴിവെന്ന് പറയുന്നൊരു സാധനം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു സിനിമയും വിജയിക്കില്ല കേട്ടോ. സോ തിയേറ്ററിൽ വിജയമായിരുന്ന പടമാണ് ലാലേട്ടൻ. ഓൾറെഡി ഈ സിനിമയുടെ ഒരു പാർട്ടാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പടം കൂടിയാണ്. സോ അത് കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു ടൈം മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ഹോട്ട്സ്റ്റാറിൽ തുടക്കം സ്ട്രീം ചെയ്യുന്നുണ്ട് കേട്ടോ.

0: വീട് വാങ്ങാന്ന് വിചാരിച്ചു, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകളുണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ വി നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ എൻസെ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എൻസെ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം എൻസെ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
0: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
2: വിസ ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
2: എല്ലാതരം വിസകൾക്കും എംപ്ലോയ് അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡീപോർട്ടേഷന് ലയബിൾ ആയവരുടെ

0: representing submission. എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
1: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്. കോൺടാക്ട് 0211-800-893. 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. Take off Thursday. Take off Thursday.
2: തുടക്കം സിനിമയുടെ കാര്യമാണല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. കൂടെ ഞാൻ ടാനിയോ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഇതല്ല കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയത്. വിട്ടുപോയ സംഗതി ഈസ് എനിക്ക് തുടക്കം സിനിമ കണ്ടിട്ട് ഭയങ്കരമായ ഒരു മോട്ടിവേഷണൽ സാധനം കേറിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാരെ ഇനിയിപ്പോൾ എത്ര ഇക്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഭയങ്കര നന്നായിരിക്കും. ദിസ് ഇസ് നോട്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരിക്കുന്നത് ഭയങ്കര നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം. ഒരു കരാട്ടയോ ഒരു കുംഫുവോ എന്തിനു, വെറുതെ ഒരു ഫൈറ്റോ വളരെ കളരിയോ ഒക്കെ പഠിച്ചിരിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് ഈ സിനിമ കണ്ടതിന് ശേഷം കേട്ടോ. കാരണം നമ്മള് അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് ആരും ആവട്ടെ, ഏതൊരു സ്ത്രീയും ഏതൊരു പൊതുനിരത്തിലും ചിലപ്പോൾ ഒരു സേഫ്റ്റി ഇഷ്യൂ വരും. ആരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, ആരൊക്കെ ഏത് കണ്ണിലൂടെയാണ് നമ്മൾ നോക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. സോ നമ്മളുടെ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഒന്ന് രണ്ട് പൊടിക്കൈകൾ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത് നല്ല കേട്ടോ. എനിക്കൊരു പ്രായം എത്തിയപ്പോ എന്റെ വീട്ടിൽ എനിക്ക് ആദ്യം എന്റെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്ത സാധനം എന്ന് പറയുന്നത് ഒരു പെപ്പർ സ്പ്രേ ആണ് കേട്ടോ. അപ്പോ ഞാനിപ്പോ ആലോചിക്കാം, നീ പെപ്പർ സ്പ്രേ വെച്ചിട്ട് അടിച്ചിട്ട് ഇങ്ങനെ അത് കണ്ണിലൊക്കെ അടിച്ച് ഞാൻ രക്ഷപ്പെടുവാണെങ്കിൽ തന്നെ ആരെങ്കിലും എന്നെ ഇങ്ങനെ കൂട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായാലും ഇടിച്ചിടും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം എനിക്ക് ആ സമയത്ത് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമ കണ്ടതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു സാധനം പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് വന്നത്. അങ്ങനെ ഞാൻ ആ ആഗ്രഹത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. എനിക്ക് സമയം കിട്ടാച്ചിട്ടാണ്. എന്നാലും ഞാൻ ഈ ഒരു 2026 തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ പോകും എന്ന് ഞാനൊരു തീർച്ച എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു റെസല്യൂഷൻ പോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഈ പടം കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും കേട്ടോ. വളരെ വളരെ എന്താ പറയുക, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ കാലത്തിൽ നമുക്ക് വേണ്ട ഒരു പടമാണെന്ന് എനിക്ക് തോന്നി. സോ ഡു വാച്ച് ഗൈസ്.

0: about the culture. We play it.
1: Vibe FM 104.6. ഇവിടെയുള്ള വൈബ് ആണ്. നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
4: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം Vibe ആണ്. Take off Thursday.
5: Take off Thursday.
4: Take off Thursday.
6: വീക്കെൻഡിൽ നമ്മൾ കാണാൻ പറ്റുന്ന സിനിമകൾ എന്ന് പറഞ്ഞു പോയപ്പോ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരു സൂപ്പർ പടമുണ്ട് കേട്ടോ. അടിപൊളി പടം, ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ട പടമാണ് കേട്ടോ. എന്തായാലും ആ പടം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ എനിക്കും ഭയങ്കര ഉറപ്പാണ് കേട്ടോ. കൊടുഞ്ഞ ടോണിയോ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അതായത് ഉത്തമ മൊതരാത്രി എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ഒ ടി ടി റിലീസായിട്ടുണ്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സില്. എന്താ പറയാ, ഒന്നാമത്തെ കാര്യം എടുത്തു പറയാനുള്ളത് നമ്മൾ ഈ ഒരു ജോലിത്തിരക്കിന്റെ ഒരു സാധനമൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടേ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവാൻ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു തമിഴ് കോമഡി ഡ്രാമ എന്നൊക്കെ നമുക്ക് പറയാട്ടോ. ഒരു ഭയങ്കര സിമ്പിളാണ് ആ പടം, അതായത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ് ആ പടം. ഭയങ്കര ലെസ്സായിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. ഇത് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അനിഷ്മ, മലയാളിയായിട്ടുള്ള അനിഷ്മയാണ് ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച അടിപൊളിയായിരിക്കുന്നത്. അനിഷ്മയുടെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മലയാളത്തിൽ നിന്ന് തമിഴകത്തേക്ക് പോയി അവിടെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ മാത്രം ചെയ്ത് അവിടെ തിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ നായികയാണ് ഇപ്പോൾ അനിഷ്മ എന്ന് പറയുന്നത്. അനിഷ്മയും ഋഷികാന്തും കൂടി ചേർന്നിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാട്ടോ. ഋഷികാന്ത് ആക്ച്വലി എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നാറുണ്ട്. പുള്ളിയൊക്കെ റീൽസ് വഴി സിനിമയിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഒരു നായക കഥാപാത്രമൊക്കെ ചെയ്ത് ഭയങ്കര രസമായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഋഷികാന്തിനെ ഈ സിനിമയ്ക്ക് ശേഷം എന്താ പറയുക, ഭയങ്കരമായ ഒരു ക്രഷ് എല്ലായിടത്തും ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാ പെൺകുട്ടികളും പറയുന്നുണ്ട് അവരെ പോലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ചെറുതായിട്ട് നാക്കുടക്കിയത് കേട്ടോ. ഋഷികാന്തിനെ പോലെ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു കഥാപാത്രത്തെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ, വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഡി എനിക്കാണെങ്കിൽ ആ സിനിമ കണ്ടിട്ട് എൻ്റെ നായകനോട് ക്രഷായി പോയിന്ന്. ആ പറച്ചിലാണ് ഞാനും പോയി സിനിമ കണ്ടത് കേട്ടോ. ഭയങ്കര രസമുണ്ട്, നല്ല പടമാണ്. മൊതരാത്രി എന്നാണ് സിനിമയുടെ പേര്. ഒരു അതിരാത്രിയിൽ നടക്കാവുന്ന ഒറ്റ രാത്രിയിലെ സംഭവ വിഹാസങ്ങൾ, യെസ് അതാണ് ആ സിനിമയിൽ കൃത്യമായി കാണിച്ചിരിക്കുന്നത്. സോ ഡു വാച്ച് ഗൈസ്, നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റിയൊരു നൈസ് കിടക്കാച്ചിപ്പടം കേട്ടോ.

0: ബ്രേക്ക്ഫാസ്റ്റിലെ ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും പിന്നെ ജസ്റ്റ് $20 കിഡിലും ബുഫേ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For pre-booking, call 027-522-8838.
1: Salim Hasan's Kings Park, 35 Hobson Street, Auckland, CBD. 5FM 104.6. ഇവിടെ എല്ലാം ഫൈവ് ആണ്. അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
0: വിസ ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
1: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും 2 ആഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
0: എല്ലാത്തരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ്

0: job checks, character waiver submission, deportation liable ayavarude representing submission ennivikkellam malayali licensed immigration advisor aya Saju Varghese node samsarikku.
1: Visa Line Immigration Limited, contact 0211-800-893. Vibe FM 104.6. Hey, ivide ellam vibe aanu. Take off Thursday. Take off Thursday.
2: നിങ്ങൾ നാട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ പ്രധാനമായി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ കറണ്ട് ഇല്ലടാ കൊച്ചനെ എന്ന് പറയുന്ന സാധനമായിരിക്കും അല്ലേ? യെസ് ഗൈസ്, നമ്മുടെ കേരളത്തിൽ കറണ്ട് ഇല്ല. കറണ്ട് എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. രാവിലെ ഭയങ്കരമായിട്ടുള്ള പവർ കട്ട്, രാത്രിയിൽ രണ്ടും മൂന്നും വട്ടം പവർ കട്ട്, അങ്ങനെ പവർ കട്ടോട് പവർ കട്ടാണ്. നമ്മളിങ്ങനെ പ്രാചീന കാലത്ത് ജീവിക്കുന്ന പോലെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതാ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വർഷം കൂടുന്തോറും അല്ലെങ്കിൽ കാലം കൂടുന്തോറും എല്ലായിടത്തും എന്താ പറയാ, ഒരു ഡെവലപ്മെന്റ് ഒക്കെ സംഭവിക്കുമ്പോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഡെവലപ്മെന്റ് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല, കേരളം ഇരുട്ടിലാണ് ഗൈസ്. കേരളത്തിൽ കറണ്ട് ഇല്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ കറണ്ട് ഇല്ലാതിരിക്കുന്നത് ഒരു രൂക്ഷമായത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ട്രോളുകളും കാണുന്നുണ്ട്. ട്രോളുകളൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. യെസ്, എത്ര പേര് പണ്ടത്തെ പവർ കട്ടിൽ കറക്റ്റ് സമയം നോക്കിയൊക്കെ ഇരുന്ന് അതിനു മുമ്പേ ആഹാരം കഴിച്ച്, അതിനു മുമ്പേ പഠിക്കാനുള്ളത് പഠിച്ച് അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. പണ്ട് ഒരു പവർ കട്ടിന്റെ കാലം നമുക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലോ അല്ലേ? ആ സമയത്ത് നമ്മളിങ്ങനെ കൃത്യമായി നോക്കും, 7 മണി തൊട്ട് 7:30 വരെ പവർ കട്ട് ഓക്കെ. പിന്നെ പരീക്ഷാ സമയമാകുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ നമുക്ക് പവർ കട്ട് ഉണ്ടാവില്ല അല്ലേ. അപ്പോ ഈ എമർജൻസി ഒക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ മണ്ണെണ്ണ വിളക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചൊക്കെ. എന്റെ വീട്ടിലൊക്കെ വളരെ തടി പോലുള്ള മെഴുകുതിരി, വലിയ മെഴുകുതിരി, പല കളറിലൊക്കെ കിട്ടുന്നത്. അപ്പം വീട്ടിൽ അത് ഈ പറയുന്ന കറണ്ട് പോകുന്ന സമയത്ത് മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു നോക്കുമ്പോൾ എന്റെയും എന്റെ ചേച്ചിയുടെയും മെയിൻ വിനോദമായിരുന്നു. ആ തീ നാളത്തിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കൈ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഓടിച്ചാക്കുക. തീയുടെ ഇടയിൽ കൂടെയാണ് കൈ പോകുന്നത്, പക്ഷെ കൈ പൊള്ളുന്നില്ല. അതാണ് ആ സമയത്ത് കിക്ക് കേട്ടോ. അതേപോലെ മറ്റേ പേപ്പർ കട്ട് ചെയ്ത് അതിന്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ട് അത് പറക്കുന്നത് നോക്കി നിൽക്കുക, ഗ്ലാസ് വെച്ചത് ഇങ്ങനെ അടച്ചു വെക്കുക, അങ്ങനെയുള്ള പല പല പരിപാടികളായിരുന്നു ഈ പറയുന്ന കറണ്ട് കട്ട് സമയത്ത് അല്ലേ. അപ്പോ ഇതേപോലെ കറണ്ട് കട്ട് ഓർമ്മകളൊക്കെ ഉണ്ടോ നിങ്ങൾ നാട്ടിൽ? കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഈ രാത്രിയിൽ കറണ്ട് പോകുമ്പോൾ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാന്നിട്ട് ഒരു 100 വട്ടം പോയി കുളിക്കും. കുളി പോരാഞ്ഞിട്ട് എൻ്റെ ചേച്ചി വന്നിട്ട് റൂമിൽ മറ്റേ കപ്പിൽ വെള്ളം കൊണ്ടുവന്നിട്ട് വെറും തറയാണല്ലോ, അപ്പൊ തറയിൽ ഇങ്ങനെ വെള്ളം ജസ്റ്റ് കോരി ഒഴിക്കും. അവിടുന്ന് അതിങ്ങനെ തണുപ്പ് ഇങ്ങനെ മേളിലേക്ക് വന്നിട്ട് നമുക്ക് കിടന്ന് സുഖമായിട്ട് ഉറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് ആ സമയം സർവൈവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്കും ഒരു കറണ്ട് കട്ട് ഓർമ്മ പങ്കുവെക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ വൈബ് FM 104.6 ലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ച് പറയൂ കേട്ടോ.